0: ഏഴ് കോടി രൂപ ഒന്നാം സമ്മാനം, 50 ലക്ഷം രൂപ വീതം ഏഴ് പേർക്ക് രണ്ടാം സമ്മാനം, 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം രൂപ വീതമുള്ള 14 മൂന്നാം സമ്മാനം.
1: മണിക്കൂറുകൾ മണിക്കൂറുകൾക്കായി ഇപ്പോൾ നറുക്കെടുക്കുന്നു കേരളത്തിന്റെ പൊന്നും ചിങ്ങമാസത്തിന്റെ തിരുവോണ ബമ്പർ ഭാഗ്യക്കുറി.
0: കേരളത്തിന്റെ ധനശ്രീ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ്. 40 രൂപയ്ക്ക് 75 ലക്ഷത്തിന്റെ പൊൻതെക്കുമായി കേരളത്തിന്റെ ധനശ്രീ സമ്മാനം.
2: പാലക്കാട്, തലശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് എറണാകുളം.
0: കേരളത്തിന്റെ അക്ഷയ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ്.
1: കേരളത്തിന്റെ തിരുവോണക്കാഴ്ച ഒന്നാം സമ്മാനം 7 കോടി 7 കോടി 700 ലക്ഷം രൂപ ഒന്നാം സമ്മാനത്തിന് വേണ്ടി കൊടുക്കുന്നു. രണ്ടാം സമ്മാനം 50 ലക്ഷം 7 ഭാഗ്യവാനും 3.5 കോടി രൂപ സമ്മാനം.
0: ഞങ്ങളുടെ പക്കൽ നിന്നും നിങ്ങൾ വാങ്ങുന്ന ഭാഗ്യക്കുറികൾക്ക് നിങ്ങൾക്ക് സൌഭാഗ്യ സമ്മാനം ലഭിക്കണമേ എന്നുള്ള
1: 63 ഭാഗ്യവാനും 4 അക്കങ്ങൾക്ക് 10,000 വീതം 3,150 ഭാഗ്യവാനാണ് സമ്മാനിക്കുന്നത്.
0: തിരുവോണ ബമ്പർ ഭാഗ്യക്കുറികളുടെ നറുക്കെടുപ്പ് നാളെയാണ് നാളെയാണ് നാളെയാണ് നാളെയാണ് നാളെയാണ്. നാളെ ഉച്ചകഴിഞ്ഞ് നറുക്കെടുക്കുന്ന കേരളത്തിന്റെ തിരുവോണ ബമ്പർ ഭാഗ്യക്കുറികൾ വാങ്ങുവിൻ SS മണി ആൻഡ് ഹൗസ് ഓഫ് ലോട്ടറീസിലൂടെ.
3: Écoutez le monde.
4: Merci Monica Fantini, la chronique Écoutez le monde à retrouver sur toutes les plateformes d'écoute et sur RFI Pure Radio. Merci aussi à Delphine Cachin qui m'a aidé à préparer cette émission, à Inès Emprunt aux réseaux sociaux et à Maëlle Guyot à la réalisation. Les voisins, les voisines, lundi vous retrouverez Laurence Garcia, son sujet Quand les voyages et les vacances donnent le tournis. Pour réagir, notre numéro WhatsApp 33 6 11 80 41 89. Nous, on se retrouve la semaine prochaine, même jour, même heure, pour Voix de Femme, avec un nouveau portrait, celui de la première profileuse de France, Marie-Laure Brunel Dupin. À la semaine prochaine donc, d'ici là, portez-vous bien.
5: RFI, la sélection du mois.
6: Queen Rima.